ഗുരുശേയുമു ശോഭനം വിലവും. അനിയിട്ടു ഏക സാരാംശാന്ന് വിളിപ്പിച്ച ഭൂസുരനിത്തോ ശിവ